അപ്പോ ഇന്നത്തെ ഗാനകേരളി ഒരു അടിപൊളി സോങ്ങിൽ കൂടി തുടങ്ങിയാലോ? സ്റ്റേ ട്യൂൻഡ്. പ്രേമം മോവയിൽ നിന്നും ഒരു അടിപൊളി പാട്ടാണേ.

നിങ്ങൾ സ്വയം പറയാറുണ്ടോ, എനിക്ക് സൈനസ് ആണ്, എന്നെ ആവശ്യമില്ലാതെ നിങ്ങൾ അതിനും ഇതിനും ഒന്നും വിളിക്കരുത്, എന്നെ കൊണ്ട് വയ്യ, എനിക്ക് നാണമാണ്, പിന്നെ എന്താ എന്നെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞ് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കാറുണ്ടോ? അപ്പോഴേ കൂട്ടുകാരുടെയിൽ അത് ചിലപ്പോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലായിരിക്കും. എന്നാൽ ഒരു ജോലിക്കൊക്കെ ട്രൈ ചെയ്യുമ്പളേ നാണമാണ് എന്ന് പറഞ്ഞ് പിന്നിലേക്ക് മാറിയിരുന്നാലേ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സ്വഭാവത്തിൽ നിന്നും മാറി കോൺഫിഡൻസിലേക്ക് വരാനായി റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ, മൂന്ന് ടിപ്സ്. വെൽക്കം ടു കുമരി എഫ്എം 101. ദാ അടുത്തതായിട്ട് ഒരു പാട്ട് വരുന്നുണ്ട്, ഹരികൃഷ്ണൻസ് ഈ മൂവിയിൽ നിന്നും ഒരു പാട്ടാണ്. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര പാടിയത്.

ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എന്തൊരു പരിപാടി വന്നാലും ബാക്ക് സീറ്റിൽ പോയിരിക്കുന്ന ഒരു സ്വഭാവമില്ലേ, അതിനെ മാറ്റുക. എവിടെ ക്ലാസ് എടുക്കാൻ പോയാലും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ചില കുട്ടികളുണ്ട് എത്ര പറഞ്ഞാലും ഫ്രണ്ടിലേക്ക് വരില്ല. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഫ്രണ്ടിൽ ഇരിക്കേണ്ട ആളല്ല ഞാൻ എന്ന് പറയുന്ന ഒരു തോന്നൽ, അത് അവര് തന്നെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ വേറെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ പോകുന്നുണ്ടാവും, ഏയ് അതൊന്നും ഇല്ല കാര്യം, ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോലാന്ന് വർത്താനം പറയാലോ. അപ്പോ അത് കരുതിയിട്ടാണ് ഞങ്ങൾ ബാക്ക് സീറ്റിൽ പോകുന്നത് എന്ന്. വാട്ട് എവർ ദ റീസൺ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്, ആക്ച്വലി നിങ്ങൾ പിന്നിൽ പോയി ഇരിക്കാനാണ് ശീലിക്കുന്നത് എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു നാണത്തിന്റെ സ്വഭാവം ഉണ്ടല്ലോ, ഷൈ ക്യാരക്ടർ, അത് നിങ്ങളിലേക്ക് പിടികൂടും. നിങ്ങൾ എവിടെ ചെന്ന് ഇരിക്കുമ്പോഴും മുമ്പിൽ ഇരിക്കാതെ പിന്നിലേക്ക് പോകുന്ന ശീലത്തിലേക്ക് നിങ്ങൾ വഴുതി വീണുപോകും. അതുകൊണ്ട് ഇപ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര പ്രാവശ്യം നിങ്ങൾ പുറകെ പോയി ഇരുന്നിട്ടുണ്ടെന്ന്. മുമ്പിൽ കുറേ സീറ്റുകൾ കാലിയായിട്ട് ഇരുന്നിട്ടും നിങ്ങൾ മുമ്പിൽ ഇരിക്കാണ്ട് പോയി പുറമേ ഇരുന്നു, റൈറ്റ്? ഇനി ഒരു ഈവന്റ് വരുമ്പോഴത്തേനും ഒരു കാരണം വെച്ചാലും അത് ചെയ്യരുത്. ചിലപ്പോ മുമ്പിൽ ഇരിക്കുന്ന ആള് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടാവായിരിക്കാം, അതല്ലേ ഏറ്റവും പേടി? ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴത്തേനും ചോദ്യം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ചോദിക്കട്ടെ. നമുക്ക് അറിയില്ല എങ്കിൽ നമ്മളെ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. കൂടി പോയാല് ഇച്ചിരി ചീത്ത പറയുകയായിരിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളവര് ഓ ഇവനെ അറിയത്തില്ലയോ എന്ന് നോക്കുമായിരിക്കും. സാരല്ലപ്പാ, നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്താണ്? നമുക്ക് ഈ സ്വഭാവത്തിൽ നിന്നും പുറത്തു വരിക.

എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മനഃപൂർവമായിട്ട് ബാക്കിൽ പോയിരിക്കാണ്ട് ഫ്രണ്ടിൽ പോയിരിക്കുക. ഇപ്പൊ നമ്മൾ ഒരു പാട്ട് കേൾക്കേണ്ട സമയമാണ്. ചന്ദ്രോത്സവം ഈ മൂവിയിൽ നിന്ന് ഒരു പാട്ടാണ് കെ ജെ യേശുദാസ് പാടിയത്.

നമ്മള് ഐ കോണ്ടാക്ട് കീപ് ചെയ്യാനായിട്ട് പഠിക്കണം. എന്താണ് ഈ ഐ കോണ്ടാക്ട്? ചിലവര് സംസാരിക്കുന്ന സമയത്ത് മറ്റൊരാളുകളുടെ കണ്ണിലേക്ക് നോക്കുന്നതിന്റെ പകരം വേറെ

എവിടെയെങ്കിലും നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ കണ്ണ് എന്ന് പറയുമ്പോ കണ്ണിനെയാണ് എന്ന് എക്സാക്ട്ലി പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. അതിന്റെ പകരം ഒരാളുടെ മുഖത്ത് നോക്കുന്നതിന്റെ പകരം അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും. മുഖത്ത് നോക്കുമ്പോ ഒരു പേടിയ, നേരെ നോക്കി സംസാരിക്കാനായിട്ട് വല്ലാത്തൊരു ഭയം. ഇനി ചിലരുണ്ട് കീഴേ നോക്കിട്ട് ഇങ്ങനെ മാത്രമേ സംസാരിക്കത്തുള്ളൂ, ആളുകളുടെ കാല് നോക്കിയിട്ടാണ് സംസാരിക്കണത്. എന്ത് മോശമാണ്, ആലോചിച്ച് നോക്കിക്കേ. ആ സ്വഭാവങ്ങളെ നമ്മൾ മാറ്റിയെടുക്കണം. മനഃപൂർവ്വമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളുമായി നമ്മൾ സംസാരിക്കുന്നെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കി ഞാൻ സംസാരിക്കുകയുള്ളൂ എന്നുള്ള ശീലമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൺഫിഡൻസിനെ ഒന്ന് കൂട്ടും, നിങ്ങളുടെ ഷൈ സ്വഭാവം ഉണ്ടല്ലോ അതിനെ കുറയ്ക്കും. ഇനി ഉയരെ മൂവിയിൽ നിന്നും ഒരു പാട്ടാണ്, വിജയ് യേശുദാസ് ചിത്താര കൃഷ്ണകുമാർ പാടിയത്.

ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ നടപ്പ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. നമ്മൾ സാധാരണ നടക്കത്തില്ലയോ, നിങ്ങൾ സ്ലോ ആയിട്ടാണോ നടക്കുന്നത് അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടാണോ നടക്കുന്നത്? ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്നും കൂടി നിങ്ങൾ ആലോചിക്കൂ. ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാര് ഓക്കെ, അവരുടെ കോൺഫിഡൻസ് കൂടുതലായിരിക്കും. പക്ഷെ സ്ലോ ആയി സ്ലഗിഷായി നടക്കുന്ന ആൾക്കാര് അവരൊരു നാണമുള്ള സ്വഭാവക്കാരായിരിക്കും. നിങ്ങൾ ഇതിനു മുമ്പ് ആൾക്കാരെ കൂട്ടത്തോടെ നടന്നു പോയിട്ടുള്ള കാര്യങ്ങള്, ഫ്രണ്ട്സ് നടക്കുന്ന ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക, കൊണ്ടുവന്ന് നോക്കിക്കേ. ശരിയല്ലേ? നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാരെ നല്ല അങ്ങ് സ്ട്രൈറ്റ് ആയി

നല്ല കോൺഫിഡൻസോട് കൂടി കുറച്ചൊരു സ്പീഡോട് കൂടിയായിരിക്കും നടക്കുന്നത്. ബാക്കിയുള്ളവര് താഴേക്ക് പയ്യെ പയ്യെ പയ്യെ പോകരുത്. നിങ്ങളുടെ ഇപ്പോ ഉള്ള ഒരു നടക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ, ആ ഒരു സ്പീഡ് അത് എത്രയാണോ അതിനേക്കാളും ഒരു 25% എങ്കിലും നിങ്ങളുടെ സ്പീഡ് ഒന്ന് നിങ്ങൾ കൂട്ടി നോക്ക്. നിങ്ങൾ ആൾറെഡി കുതിര ഓടുന്ന പോലെ ഓടുന്ന ആളാണെങ്കിൽ ഈ 25% കൂട്ടണ്ട കേട്ടോ, അത് അമ്പേ പാടായി പോവും. പക്ഷേ നിങ്ങൾ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരാളാണ് എങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 25% നിങ്ങളുടെ നടത്തത്തിന്റെ സ്പീഡ് ഒന്ന് നിങ്ങൾ ഇൻക്രീസ് ചെയ്ത് നോക്കൂ. ദാറ്റ് വിൽ ആക്ച്വലി റേസ് യുവർ കോൺഫിഡൻസ്. ട്രൈ ഇറ്റ്, ഗുഡ് ലക്ക്. ഇന്നത്തെ ഗാനകേരളിൽ ലോസ്റ്റ് സോങ് ആണ് നീലത്താമര. ഈ മൂവിയിൽ നിന്ന് ഒരു പാട്ടാണ് ശ്രേയ ഘോഷൽ ശ്രീകുമാർ പാടിയത്.